0: എല്ലാ ബേബിയും ആമുഖം എല്ലാ പോലെ കമ്മുതാണ്
1: ഹിസാബ് രാജ്യ ഹിസാബ വിസ്സാരക്കോ ഗുഗുരാ നദി ബൈ രഥക ബോക്കോ വാരെ വെഹും എക്കശീഗം വെ വാജഹേണി ഉത്തുരുക അതോൾത്തോ ഹുളങ്ക ഹുളങ്കു ഉത്തുരും അത് എഹൻ ഹിസാബത്തോ ഹുളങ്കു ദെക്കുനാ ഹുളങ്കും ഗടിയക്കു തേ ഗടിയക്കു ബാരമേല അഷാരമേല ദെമിത്ഗെ ബാർമിനുക വിനാഗണുക ഗടിയക്കു ഗാഗണുക തിരിസ് ഫസ് മേല വേ ഗദവും എക്കശീഗം വെ കണ്ടുതക ബലാലായിരു ആദാഗെ വർക്ക ഗദേഫ വിനാഗണുക ഗതവാണ് തെൻ രാളുകെ ഉസ്മിൻ ഹുണ്ണാണി ദെഫൂട്ട ഹഫൂട്ട ദമെതു എയ്യ് മാതമ ഹെന്തുണു ഹൈജുമാ ഹമയ മൂസുമ ബെഹക്കൗമി ഇദാര മൂസും കുറിയ ദഫാക്കുരാ ഗൊയ് മി വകുതകൻ എവ്വെസ് ഹുദു സമാലെ നെരിഫെന്നെ ദിവേ എഫ് എം ഗെ കുറിയൻ ഹുരിബൈ പ്രോഗ്രാം തകവെസ് ബലാലാനം എഗൊത്തും നുവഗടി തിരിയുഗ ദെൻ അൾഗൊൺമെൻ കുറിയ മികെന്താണി ലവേ കഫോ ലവേ മി ബാ ഗഡീര ദിവേ എഫ് എം കുറിയ ഗെന്താണ് ഷോയെ ദിഹെ ജെഹു മാഹമെ മീ ഷോ കുറിയ ദാണി തഫാത്തു എക്കി ലവതക എക്കിഗ ഹിന്ദി ദിവേഹി ഇംഗിരേസ് ലവതം അഡ്വാഹാൽമുഗെ ഫുർസത്തു മീ ബാഗഡിർ തെരേഗ ഇഹും തെരേന ദിബിഗെന് ദാണെ ദിഹെ ജെഹാർ ദിവേ എഫ് എം കുറിയ ഗെന് ദാണി വേർഷൻ 2.0 മീ സിൽസിലാഗെ ഷോയ് മീ കുറിൻ ഗെനസ്തിഫവാ ഷോയ്ഗെ റിപ്പീറ്റ് ഷോയ് മീ ഗെനസ് ദിനി മീ ഗെനസ് ദിനി മീരേ ദിഹെ ജെഹാർ കുറിൻ അഡ്വാ അഹാ നുലവേ ഫരാതക അനക സമ ഫുർസത്തെ മീ ഷോ അഡ്വാ ഹാലുമ മീരേ എഗാർ ജെഹാർ ദിവേ എഫ് എം അൾഗൻമെൻ കുറിയ ഗെന് ദാണി ಎವಾಹಕ ಮಿ ಸಿಲ್ಸಿಲಾಗೆ ಶೋಯ್ ದೆನ್ ಮಿವೆ ಸಮಕುರಿ ಗೆನಿಸ್ತೀಫ ವಾ ಶೋಯ್ಗೆ ರಿಪೀಟ್ ಮಿರೆ ಮಿ ಗೆನಿಸ್ತೇನಿ ಅಡೋ ಹಣುಲವೆ ಫರಾತಕ ಅಣಕ ಸಮ ಫುರ್ಸತೆ ಮಿಯಾಕಿ ಬಾರ್ ಜಾರು ಅಳಗುನ್ ಮೆ ದಿವೆ ಎಫ್ ಎಂ ಗೆನಿಸ್ತೇನಿ ವೈರಲ್ ವೈಬ್ ಮಿ ಸಿಲ್ಸಿಲಾಗೆ ಶೋಯ್ ಮಿ ಶೋಯ ಕಿವೆ ಸಮಕುರಿ ಅಡೋ ಹಣುಲವೆ ಫರಾತಕ ಇತುರು ಫುರ್ಸತೆ ಮಿಯತಿ ಅಡೋ ಹಾಲುಮ ಮಿರೆ ಮೆಂದ ಮುಬಾರ್ ಜೋ ಮಹ ಮೆ ದಿವೆ ಎಫ್ ಎಂ ಕುರಿಯ ಗೆಂದಾನೆ ಬಾಯ ಶೋ ತಕ ಮಿ ಬಲಾಲಿ ಮಿಯ ಹಿಸಾಬು ಮಿರೆಗೆ ಮಿ ಕುರಿಯ ಗೆಂದಿಯ ಲವ ಫೀತ ಮಿ ಶೋ ನಿಮ್ಮಲಫ ಮಿ ವಕಿವೆಲನಿ ಎಮ್ಮೆ ಹಾಯ್ ಹುಂ ತೆರಿನ ವರಂ ಉಫಾವೆರಿ ವರ ಬಾಜ್ವೆರಿಯ ಕಂಗೆ ದೆಮು ವಸ್ತಾಮ ದೇಕು.